ആരാധന ആണ്ടവരെ, ഉമ്മക്കിട്ടാൻ എൻ ദേവാദി ദേവനെ നന്ദി ചരിത്രവും ആണ്ടവരെ. എത്ര ദൈവമാക കൊണ്ടോ ഓർ ഇതുവരയിൽ വെക്കപ്പെട്ടതില്ലേ, അവരെയേ ആദരവായി കൊണ്ടോ നടുവടിയിൽ നിന്ന് പോവതില്ലേ. കത്തരൈ ദൈവം.